യശോത്രങ്ങളെ കേട്ടോണ്ടുള്ള രീതി സാറും കുഞ്ചീറോ 7.8 FM. ഇത് രംഗ് രംഗുരു ജീവന. ടൈം ശരിയായിട്ട് 10 ഗണ്ട് 2 നിമിഷം ആയിട്ടുണ്ട്. സോ ഇൻ്റെത്തോ എല്ലാവരും ഒന്നെ ഒട്ടേത്ത് മുൻട്രോ ഏകൈക വിശേഷ നേര് പ്രസാരത്തോ കാര്യക്രമമേ. ഇത് മൈക്കാൽ തവൽക്ക കാര്യക്രമം. സോ മൈക്കാൽ തവൽക്ക കാര്യക്രമത്തിൽ വരാണ്ട് എത്രമാ ടൈം കൂടെ ആവും. സോ ഹിണ്ടെന്തും കാര്യക്രമത്തിൽ വന്നിട്ട് നിങ്ങളൊട്ടിക്ക് മുണ്ടുകൊണ്ട് കൂടെ ആശ കൂടെ ആയിട്ടുണ്ട്. സോ ഒരു ഭാഗത്തിൽ നിങ്ങൾ എൻ്റെ കാര്യക്രമം കൂടെ കേട്ടോണ്ടിക്കാറ്, ബട്ട് അയങ്ക നിങ്ങളെ കോൾ വന്നോണ്ടിക്കില്ല. സോ അതും കൂടെ ഒരുത്തല്ലേ ഞങ്ങൾക്ക് ഒരു മൈനസ് പോയിൻറ്റ് ഈ ഒരു കാര്യക്രമത്തെ. സോ ആയതുകൊണ്ടത്തെ ആയത്തരം നിങ്ങൾ കോൾ ആക്കേണ്ട കണ്ടായി നക്കും റെസ്പോൺസ് ആക്കുക അവരും. സോ നല്ല രൂപത്തിൽ കാര്യക്രമം കൂടെ നിങ്ങൾ ഒട്ടിക്ക് നക്ക് തരകു കൂടെ ഇഷ്ടാവും. സോ ആയതുകൊണ്ടത്തെ നിങ്ങളെ എന്തായും ഒരു മാഹിതി നെങ്കിൽ, നിങ്ങളെ ദിനവിശേഷത്തിൽ നിന്നെങ്കിൽ, അഥവാ ഏതായ ഒരു വിഷയത്തിൽ ഇൻഫോർമേഷൻ ഇന്നുണ്ടായെങ്കിൽ, സോ കണ്ടിത്തമായിട്ട് ഇന്നത്തെ ഈ ഒരു കാര്യക്രമത്തിൽ കൂടെ നിങ്ങൾ ചൊല്ലൂ എന്നതെങ്കിൽ ഓരോ നാളുടെ ഓരോ വിശേഷത്തെ എന്ത് കണ്ടിത്തമായിട്ടും കൂടെ ഇക്കരു, അഥവാ ആ വിശേഷത്തേക്ക് സംബന്ധപ്പെട്ടെങ്കിൽ ഏതായും ഒരു വിചാര കണ്ടിത്തമായിട്ടും കൂടെ ഇക്കരു. സോ അപ്പോൾ ആ ഒരു വിശേഷത്തിൽ, സോ അതേപോലെ മേ ഇന്നത്തെ നാളിൽ ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് കണ്ടുവന്നെങ്കിൽ പോസിറ്റീവ് വൈബ്സ് അഥവാ നെഗറ്റീവ് വൈബ്സ് എന്തായും ഒരു വിഷയത്തിൽ കൂടെ നിങ്ങൾ നക്ക് കോളാക്കിയത് കൂടെ ചെല്ല 6364204949 ഈ ഒരു സംഖ്യക്ക്. സോ അതേപോലെ മേ പിന്നൊരു ഭാഗത്തിൽ നാൻ എൻ്റെ കാര്യക്രമത്തിൽ ഒരു ചെറിയൊരു പ്രശ്നം നാ കൂടെ നിങ്ങളുടെ കേട്ടോണ്ടിക്കുക. സോ നിരക്കരടങ്ങ നിരഹൊരയവ. സോ അതേപോലെ മേ പ്രത്യൊരു ധർമ്മഗ്രന്ഥത്തിൽ കൂടെ നങ്ങൾ നോക്കോ പോയിട്ട് കണ്ടായെങ്കിൽ നിരക്കരടങ്ങളൊട്ടിക്ക് ചന്ത തെളിക്കുന്നു, നിരക്കരടങ്ങളൊട്ടിക്ക് നല്ല രൂപത്തിലിക്കണം, നിരക്കരടങ്ങളൊട്ടിക്ക് നല്ലൊരു താൽച്ചമലിക്കണം. സോ പിരിസപ്പാടിലിക്കണം, ഒരുമപ്പാടിലിക്കണം, സ്വബുരിലിക്കണം, എല്ലാ വിഷയത്തിൽ അപ്പറിപ്പറ സുഖദുഃഖം ഉണ്ടിയോണ്ടിക്കണം. സോ അതേപോലെ നല്ല രൂപത്തിലിക്കണം. അവിടെ നിങ്ങൾക്ക് എത്തിക്കരു നെമ്മതി കിട്ടു, അവിടെ എത്തിക്കരു നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ശാന്തി, അവിടെ എത്തിക്കരു നിങ്ങൾക്ക് എല്ലാ രൂപത്തിലും കൂടെ ഒരു സപ്പോർട്ട് കിട്ടുമോ. ഏതാ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പമേ നിരക്കരടങ്ങ എത്തിക്കരു ഫസ്റ്റ് പ്രാശസ്തി നിങ്ങൾക്ക് തണ്ടോ. സോ അല്ലേ, അപ്പം നിരക്കരടങ്ങളൊട്ടിക്ക് ഞങ്ങൾ കൊടുക്കുന്നെങ്കിൽ ബഹുമാനമായി എത്തരുണ്ട്. സോ അത് അത്രമേ ബല്ലതായിട്ടിക്കരു. അപ്പോൾ നിരക്കരടങ്ങൾ ചൊല്ലുമ്പോത്തേക്കും കേവല ഒരു മുസ്ലിമായി തിന്നും, പിന്നെ ഒരു മുസ്ലിമേ മാത്രം ഇക്കണുണ്ടെന്നില്ല. ഒരു മുസ്ലിം ഇന്നെങ്കിൽ ഇന്നൊരു ഭാഗത്തിൽ ഹിന്ദു ഇക്കരു, ഹിന്ദു ഇന്നെൻ്റെ കണ്ടെ അപ്പുറത്തിൽ മുസ്ലിം ഇക്കരു, മുസ്ലിം ഹിന്ദു ഇന്നെൻ്റെ കണ്ടെ അപ്പുറ ഭാഗത്തിൽ ക്രിസ്ത്യൻ ഇക്കരു, ക്രിസ്ത്യനിലും കൂടെ ബായമ്മ പൊർബു. സോ അതുപോലെ മുസ്ലിമിൽ സായബറുണ്ട്. സോ അതേപോലെ മേ ഹിന്ദുലും കൂടെ വേറെ വേറെ രൂപത്തിലുള്ളൂ. എല്ലാവരും കൂടെ ഒരുമത്തിൽ ഇക്കരങ്കത്ത ഒരു കൂട്ടു, ഒരു കുടുംബ പോലെ മേ ചൊല്ലറ ഒരു നേരക്കരടങ്ങാണ്ട് കൂടെ ഞങ്ങൾ ചൊല്ലറതായിട്ടിക്കരു. അതൊരു സമാജ, എല്ലാം കൂടെ ചേരിത്തയല്ല ഒരു സമാജം ഉണ്ടാവും. സോ അപ്പോൾ എല്ലാവരും ഒരേ രൂപത്തിൽ ഇക്കരുത്, ഒരേ രൂപത്തിൽ ഒരു ചന്തത്തിൽ ആ ഭാഗത്തിൽ ഇക്കരുത്, അതൊരു വലിയൊരു വിശേഷത്തിൽ കൂടെ ഇതിക്കരു. അതാ ഇതിക്കരു നേരക്കരടങ്ങ. സോ പ്രത്യൊരു ധർമ്മഗ്രന്ഥത്തിൽ ഞങ്ങൾ നോക്കുമ്പോയിട്ടുണ്ടായെങ്കിൽ നിന്ന നിരമണിവ ഹസിതിരുവാകു ഹൊട്ടെ തുമ്പ ഊട്ടമാടുവാവുന്നു നന്നവനല്ലാണ്ട് ചെന്ത് ഒരു ഭാഗത്തിൽ പ്രവാദി അവിടെ ചെല്ലറ. പിന്നൊരു ഭാഗത്തിൽ നിന്ന നിരഹൊരയവരെന്ന പ്രീതിസിതവനു നീനു പ്രീതിസബേക്കു ചെന്ത് യേസു ക്രിസ്തു ചെല്ലറ്. സർവേജനോ സുഖിനോ ഭവന്തൻ്റെ കൂടെ ഭഗവത്ഗീതയിൽ കൂടെ നമുക്ക് നോക്കോ സാധ്യമാവും. എല്ലാവരും കൂടെ സുഖത്തിലിക്കുന്നു ചെല്ലറത് ഒരു ഉദാത്തമായ ഒരു സന്ദേശമായിട്ടിക്കര് എല്ലാ ധർമ്മഗ്രന്ഥങ്ങളും കൂടെ നമുക്ക് തണ്ടോ. സോ അപ്പം നിരക്കരടങ്ങ ചൊല്ലുമ്പോൾ എങ്ങനെക്കറ ചെല്ലറത് അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിത്തിക്കര്. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ കേക്കറങ്കത്തെ ഒരു പ്രശ്നം എന്ത് വെച്ചെങ്കിൽ നിങ്ങളൊട്ടിക്ക് നിരക്കരടങ്ങ ഏത് രൂപത്തിലുള്ള നിങ്ങളുടെ ഇപ്പോൾ ഏതാ ഒരു കഷ്ടത്തെ സന്ദർഭത്തിൽ നിരക്കരടങ്ങ തന്നെങ്കിലത്തെ ഒരു സഹായ സഹകാര ഏതാ ഒരു വേറെ വേറെ രൂപത്തിൽ ഒരു കഷ്ടത്തെ സന്നിവേശത്തിൽ ഇന്നപ്പോൾ കൂടെ നിരക്കരടങ്ങ തന്നെങ്കിലത്തെ ഒരു സഹായ സഹകാര അഥവാ പൈച്ചത്ത് മറക്കെട്ടി തിന്ന സന്ദർഭത്തിൽ കൂടെ അങ്ങനെ എനിക്ക് തന്നെങ്കിലത്തെ ഒരു ഉദാര മനസ്സ്. സോ ഇങ്ങനത്തത് എത്രമാ ഉദാഹരണം കൂടെ നമുക്ക് നോക്കുക കൂടെ സാധ്യമാവും. സോ ഇത് ലാസ്റ്റ് ടൈം ഒരുക്കണ നിങ്ങളുടെ പൽക്ക് പറഞ്ഞത് കൂടെ ഇന്ന്. സോ അപ്പോൾ കുറേ ആൾ കോളാക്കിയത് കൂടെ ഇന്നാർ. സോ അതേ ടോപ്പിക്ക് പാടണ റിപ്പീറ്റ് എന്ത് കയർത്തുണ്ടല്ലോ ചെന്നെങ്കിൽ. സോ ഒരു വിഷയത്തെ പാടെ പാടെ അതിരെ ചെറിയത്തെ ചെറുവനാക്കിയത് സമാജത്തേക്ക് ഇനിയും കൂടെ അതിരെ ബഗ്ഗെ കൊടുക്കരുത്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആയിത്തേക്കര് ഒർക്ക് ചെന്നെതിരെ ഞങ്ങൾ എണർക്ക് ചെല്ലോക്ക് എന്തൊക്കെ ചെല്ലറോണ്ട് പ്രശ്നമാക്കറാറ്. ബട്ട് ചെല്ലറത് അത് നല്ലതായിട്ടിക്കര് എന്നെങ്കിൽ പണ്ടല്ല എത്രമാ ഋഷിമുനിയായിട്ടിക്കൂ അഥവാ എത്രമാ വലിയ വലിയ വിദ്വാംസന്മാരായിട്ടിക്കൂ
மகான் நாயக்கமாரேட்டிக்கு எல்லாரும் கூட பந்து போயிறாரு. இ பூமியில் பந்து அங்கே எல்லாரும் கூட நல்ல நல்ல சந்தேஷத்தை நல்ல நல்ல விசாரத்தை பித்தித்து போயிறாரு. ஆயங்கும் இன்றும் கூட நாங்கள் நோக்கி கொண்டிருக்கிற ஸ்டேட்டஸிலும் அதிலும் இதிலும் அதே சந்தேஷங்கமே நமக்கு காண்டோம். இன்றும் கூட ஏதாவது ஒரு மோட்டிவேஷனல் ஸ்பீக்கர்ன்ட்டு வந்தப்போ அதே விஷயத்தை சர்வீத்த சர்வனாய் ஒன்றிக்கிறோம். அங்கே சென்னது எல்லாம் கூட சென்று போயிறாரு. இ பூமியில் ஏது செல்லோக பாக்கி இல்லாததும் எந்த இல்லை, எல்லாம் கூட சென்று போயிறாரு. மாணவ குலத்துக்கு ஒரு மனுஷ ஒரு நல்ல ரூபத்தில் ஜவாப்தாரியுத்தா பிரஜாவந்தா ஏது ரூபத்தில் வெளியணும், ஒருத்தா சமாஜத்தில் அவன் எத்தனை பெல்ல ஒரு மட்டத்தில் ஒரு நல்ல ரூபத்தில் வெளியோகும் எந்தரெல்லாம் சாதிசுக அவர் எதெல்லாம் டிப்ஸ் உண்டது எல்லாம் கூட ரிஷிமுனி ஐட்டிக்கு வித்வம்சமார் ஐட்டிக்கு மகாநாயக்கர் ஐட்டிக்கு பிரவாதிங்க ஐட்டிக்கு எல்லாரும் கூட பந்து சென்று போயிறாரு. அதில் அனுசரிக்கிறது உண்டல்ல அது மாத்திர நாங்கள்கிட்ட உள்ளதை இடிக்கிறேன், அதை இடிக்கிற நாங்கள் தான். அப்போ நாங்கள் அதில் இப்போவும் கூட மோட்டிவேஷன் ஸ்பீக்கர் அதெல்லாம் பண்டெல்லாம் சென்னது போயதே சொல்கிறோம். ஸோ அதே போல் இடிக்கிற ஊடம் நாங்கள் ஒர்க்க சென்னதில் பாட செல்றங்கத்தை அகத்தி அது கண்டித்தமாயிட்டும் கூட பண்ணு. ஸோ அப்பப்போ சொந்தோன்ட்டின்த்து ஒரு சமாஜத்தை எச்சரிசிறது உண்டல்ல. ஸோ அது வெரி இம்பார்ட்டண்ட் ஐதிக்கிறேன். இப்போ நிறக்கிறடைன்னு சொல்லும்போது கொரிய பாகத்தில் நெகட்டிவ்ஸ் நமக்கு காண்டு பைப்பு சரியில்லை காட்டத்தை விசையாக ஏதாவது ஒரு சிறு சிறிய விஷயத்தில் கூட கலட்டைத்து அது பில்லே மட்டத்துக்கு போண்டது ஜாகிர சமஸ்யா ஆ சமஸ்யா ஈ சமஸ்யான்ட்டெல்லாம் வந்து. ஸோ அப்போ அங்கே கஷ்டத்தை சந்தர்ப்பத்தில் யாரும் அப்பறிப்பரெல்லாம் பண்ணில்லை. ஏதாவது ஒரு ஃபேமிலி இந்த டைம் தூர தூரத்தை ஃபேமிலியில் அழிக்கிறாரு அர்ஜென்ட்டு ஏதாவது ஒரு இன்சிடெண்ட் ஆயிடுத்து அப்போத்துக்கு தாவிசியத்து பண்ணுமே நிறக்கிறடங்க. ஸோ அது கொண்டு தைட்டிக்கிற நிறக்கிறடங்கு நாங்கள் ப்ராசஸ்து கொடுக்குறது அது ஹிந்து ஐட்டிக்கும் முஸ்லீம் ஐட்டிக்கும் கிறிஸ்டின் ஐட்டிக்கும் ஆரே ஐட்டிக்கும் எல்லாருக்கும் கூட அது ஒரு கொடுக்குறங்கேத்த ப்ராசஸ்தி அது ஃபஸ்ட்டு ஒரு ப்ராசஸ்தி தைக்கிற கொடுக்கணும் இது நிறக்கிறடங்கு. ஸோ அது கொண்டு பிரதி ஒரு பண்டத்து பண்டு ஹிரியங்க கூட நிறக்கிறடங்களொட்டி எத்தனை சந்தத்தில் இருந்தார் ஒரு சீட்லெல்லாம் தைச்சித்து அவட எல்லாரும் கூட ஒன்றை திங்கின தைச்சித்து அத்தவா ஒரு அஸ்வத்த மர அத்தவா ஏதாவது ஒரு மரத்தை கட்ட அவடெல்லாம் தைச்சித்து எல்லாரும் கூட ஒரு சாவடி போல ஒரு குரூப் டிஸ்கஸ் ஆக்குறோம். ஸோ இதெல்லாம் தப்பல்ல மொபைல் கிபைல அது இது ஏதும் இல்லாத காலம். அப்போ எல்லாரும் கூட ஒம்மத்தத்தில் தைச்சித்து பல்க்க வரதை பிடிக்கிறது இது எல்லாம் கூட பண்டித காலத்தில் நமக்கு நடந்துட்டு இந்த தைத்துக்கிறது ஹிரியங்க நமக்கு காட்டி தந்தங்கத்த ஒரு மார்க்தர்ஷன் அங்கே ஒரு ஆதர்ஷம். பட் இன்று நமக்கு காணுக சாத்திய இல்லை ஒருத்தனே மொபைல் பிரிச்சது ஒரு மூலையில் ஏற்றிக்கிறது இந்த இதுக்குறோம் நெருக்கிறடங்கள் எத்தனை

കൂടെ ഭർത്തൃക്ക് ഗുന്താവത്തെ ഒരു പരിസ്ഥിതി അങ്ങനത്തേതായിട്ടിക്കരി പണക്ക് കാണുക സാധ്യമായുണ്ടല്ലോ. ബട്ട് ആയങ്ക ഹള്ളി ഭാഗത്തിൽ ഇണ്ടും അങ്ങ് നോക്കു പോയിട്ട് ആ ഒരു ഓർമ്മപ്പാട് അത് ഇണ്ടും കൂടെ കാണ്ട് എഞ്ചെന്നെങ്കിൽ ആ പാൽ കൊടുക്കുന്നതായിട്ടിക്കു അഥവാ അവിടെ എന്നായെങ്കും അപ്പറി പറ കണ്ടത്തിൽ കൃഷി അത് ഇതെല്ലാം ആക്കുമ്പോൾ എല്ലാവരും അവിടെ കൂടുതലായിരിക്കും. അത് ഇന്നും കൂടെ ആ സ്വഭകരണങ്ങൾക്ക് നോക്കുക കൂടെ സാധ്യമാവും. സോ അതുകൊണ്ട് ഞാൻ കേട്ടിട്ടുള്ളൂ, നിങ്ങളുടെ ഏതോ ഒരു കഷ്ടത്തെ സന്ദർഭത്തിൽ, യാതേ ഒന്ന് കഷ്ടത സന്ദർഭത്തിൽ നിമ്മ നെരഹൊരയവരു നിമ്മ നെരക്കറിയവരു നിമഗെ കൊട്ടന്ത പ്രീതി സഹകാര ആ കഷ്ടത സന്ദർഭത്തിൽ കൊട്ടന്ത ഉദാര മനസ്സു. സോ ಅದರ ಬಗ್ಗೆ ಏನಾದರೂ ಒಂದು ನಿಮ್ಮಲ್ಲಿ ಇದ್ದರೆ, ಸೊ ಅಂತಹ ಅನುಭವಗಳು ಅಂತಹ ಘಟನೆಗಳು ಏನಾದರೂ ಒಂದಿದ್ದರೆ, ಸೊ ಖಂಡಿತವಾಗಿ ಇವತ್ತಿನ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನೀವು ಕರೆ ಮಾಡಿ ತಿಳಿಸ್ಬೋದು ಅಂತ ನಾನು ಬೇರೆ ಭಾಷೆಯಲ್ಲಿ ಹೇಳ್ತಾ ಇದ್ದದ್ದು. ನೀವು ಕರೆ ಮಾಡಿ 6364204949 ಇವರು ಸಂಖ್ಯೆಗೆ ಚೊಮ್ಮೆಯಲ್ಲಿ ಯಾವ್ದಾದ್ರು ಕಷ್ಟತೆ ಚಂದ್ರ ಕರ್ನಾಟಕ ಹೆಂಗೆ ಕೈಯೆಲ್ಲ ತೆಲುಬೂನಪ್ಪ ಇದಾಯಪ್ಪ ಹಾಸ್ಪಿಟಲ್ ಪೋಂಡಂಗೆತ ಪರಿಸ್ಥಿತಿ ಬಂದಪ್ಪ ಕೂಡ ನೆರಕರಡಂಗ ಫಸ್ಟ್ಗೆ ಬೈತವಡೆ ಆಂಗ್ಲ ಕೂಟಿ ಪೋಂಡದೈಟಿಕ್ಕು ಅಥವಾ ಇನ್ನಿತರ ಬೇರೆ ಬೇರೆ ಇನ್ಸಿಡೆಂಟ್ ಆಯಪ್ಪ ಆಂಗ್ಲೂ ಕೂಡ ಅವಡೆ ಅತಿಥಿ ಸತ್ಕಾರ ಹಾಕರದೈಟಿಕ್ಕು ಇಂಥದ್ದೆಲ್ಲ ನನಗೆ ಕಾಣು ಕೂಡ ಸಾಧ್ಯ ಅವರು. ಸೊ ಆ ಒಂದು ವಿಚಾರದಲ್ಲಿ ನಿಂಗಲ್ ಟೆಂದ್ರ ಇಂದಂಟಾಯಂಗೆ ಸೊ ಖಂಡಿತ ಮಾಡೋ ಕಾಲ್ ಹಾಕರು 6364204949 ಈ ಒಂದು ಸಂಖ್ಯೆಗೆ ಒಂದು ಚೆರಿಯರು ವಿರಾಮ ಇರ್ತುಂಟಲ್ಲ ಅದಲ್ಲಿ ಪಿನ ಕಾರ್ಯಕ್ರಮ ಮುಂದುವರಿಯಿರಿ. ಕೇಟನ್ ಬರು ಇದು ರೇಡಿ ಸಾರ್ ಕುಂಜೀರೋ 7.8 FM ಇದೆ ರಂಗ್ ರಂಗರು ಜೀವನ.

യശോത്രുകളെ കേട്ടുകൊണ്ടുള്ള ഇത് റേഡി സാറങ് 107.8 FM. ഇത് രംഗ് രംഗ് ജീവന് സ്വാതപലമേ ശ്രോത്രങ്ങളെ നാണ് നിരക്കരടങ്ങൾ ബിസിയെ തൊട്ടിയെ ഞാൻ പൽക്ക പറഞ്ഞുകൊണ്ടിരുന്നത്. സോ നിങ്ങളുടെ കൂടെ കുറിയ ക്വസ്റ്റ്യൻസ് അഥവാ സോറി നിങ്ങളുടെ എന്തായും കുറു വിചാര ഇന്നുണ്ടായെ മാഹിതി ഇന്നുണ്ടായെങ്കിൽ കണ്ടിത്തമായിട്ടുണ്ട് നിങ്ങൾ കൂടെ കോളാക്കിയത് മുണ്ട 6364204949 ഈ ഒരു സംഖ്യക്ക്. സോ എന്ത് ചെന്നെടുക്കണട്ടെ നിരക്കരടങ്ങ് അതിക ഞങ്ങൾ പ്രാശസ്ത്യം കൊടുക്കണത് അത് വെരി ഇമ്പോർട്ടൻ്റ് കൂടെ ഇതിക്കര് എന്ന് ചെന്നെങ്കിൽ എല്ലാ സന്ദർഭത്തിലും കൂടെ ഏതോ ഒരു സന്ദർഭത്തിലും കൂടെ ഒരു ചെറിയ ചെറിയ ഒരു മാറ്ററിൽ നിരക്കരടങ്ങൾ ഒട്ടിക്ക് വരത്തില്ല അപ്പം ഇപ്പറുള്ള ആ ഒരു ഇത് സഹജമായിട്ടിക്കര് ആയെങ്ക അതരമേ ബില്ലാക്കിത്ത് ചുങ്കം പോലെ ബലിച്ചോണ്ട് പോകേണ്ട എതിരാണ്ട് യാറാ അവിടെ അതിരെ സമ ആക്കിത്ത് അതിരെ പിന്നെ അതിരെ ക്ലിയർ ആക്കിത്ത് പിന്നെ ഞങ്ങൾ മുന്നലത്തെ ഹെജ്ജ വെച്ചിത്ത് അങ്ങനൊട്ടിക്ക് അതേപോലെ ഇക്കരുത് എന്തുണ്ട് അത് ഏറ്റവും ഹൈറുണ്ട് കൂടെ ചെല്ലുക. സോ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ മാറ്ററിലെല്ലാം നോക്കുമ്പോൾ കുറേ വിചാരങ്ങൾ കൂടെ ഞങ്ങൾ അർത്ഥാക്കേണ്ടതുണ്ട്. എന്ത് ചെന്നിട്ടുണ്ടായെങ്കിൽ കൊറിയ വിഷയത്തിൽ ഇപ്പം നോക്കുറോ ഞങ്ങൾക്ക് ഒരു

ശ്രോത്രങ്ങളെ കേട്ടുകൊണ്ടുള്ള ഇത് റേഡി സാറും 107.8 FM ഇത് റംഗ് ജീവന സോ അതേപോലെ നിരക്കരടങ്ങളെ വിഷയത്തുക സംബന്ധപ്പെട്ടത് കൂടെ നാൻ മുണ്ടിട്ടിന് ഒരു നിരക്കരടങ്ങൾ ഒട്ടിക്കൊള്ളിക്കത്തോ ഒരു സൗഹാർദ്ദയുത സംബന്ധ അതെ ഗട്ടിയാക്കു പ്രായോഗികമായിട്ട് എതിരാവുറങ്കത്തോ സവാലുകളെ എതിരിസുകൂ കൂടെ അനേക വിചാരങ്ങൾ ഖണ്ഡിതമായിട്ടും കൂടെ ഉണ്ട് സോ ഒരു ഭാഗത്തിൽ നോക്കു പോയിട്ട് കാരണം ഫസ്റ്റ് നാൻ പഠിച്ചത് പോലും എന്നേരെ ഒരിടങ്ങളെ ഒരു മഹത്വം ചെന്നെങ്കിൽ അത് വെല്ലതായിട്ടിക്കരു സമാജത്തെ ഒരു രചനയിൽ കൂടെ അതങ്ങ് പ്രമുഖ പാത്രം വഹിച്ചാറ് ഞങ്ങളെ കുടുംബത്താണ്ട് യാറ കഷ്ടത്തെ സന്ദർഭത്തിൽ തക്ഷണത്തേക്ക് ബണ്ടത് അത് നിരക്കരടങ്ങ് ചിലരത് ഒരു പലക്കവും കൂടെ ഉണ്ട് തുർത്തു പരിസ്ഥിതിയെ സന്ദർഭത്തിൽ കൂടെ നിരവാക്കരുതായിട്ടിക്കു ഒരു സാമാജിക ഭദ്രത എഞ്ചെന്നെടുക്കണെങ്കിൽ ഞാൻ പഠിച്ചെന്ന പോലെ അവത്തൂക്ക് ബീഗായിട്ടെത്ത് ഏതാ ഒരു രായത്തേക്ക് പോയെങ്കിൽ എത്തിയ സന്ദർഭത്തിൽ കൂടെ ചുറ്റുമുത്തലിൽ നിന്ന് ഇന്നുണ്ടായെങ്കിൽ അതൊരു ഭദ്രത നമുക്കോടെ പോലീസ് വേണ്ട നമുക്കോടെ മിലിറ്ററി വേണ്ട നമുക്ക് ഏതൊരു ഇതും വേണ്ട എഞ്ചെന്നെങ്കിൽ ഒരു ഭാഗത്ത് നമുക്കൊരു ധൈര്യക്കര് ഒരു ഭദ്രതക്കര് ഞങ്ങളെ നിരക്കരടങ്ങ് ഉള്ളാറല്ലേ എൻ്റെ ചെന്ത് അല്ലേ സോ അതേപോലെ ഒരു മാനസിക ബെമ്പല ഏതാ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ഒരു നൊമ്പലെടുത്തോണ്ടിക്കര ഒണ്ടിത്തന കാടിയോണ്ടിക്കര് സോ അപ്പം നിരക്കരടങ്ങ് ബന്ധയിത്തിക്കര് കഷ്ടസുഖത്തെ പൽക്കപ്പെടു അങ്ങനെ ആയിസബുല ഒരു ഉത്തമ നിരഹൊര അതിലെ ഒരു അഗത്യ ഖണ്ഡിതമായിട്ടും കൂടെ ഉണ്ട് പിന്നെ ഒരു ഭാഗത്തിൽ ഞങ്ങളെ ഭാരതീയ സംസ്കൃതി ചെന്നെടുക്കണേ ബേറെ ബേറെ ഹബ്ബങ്ങ് ശുഭ സമാരംഭ ആയോണ്ടേക്കര് സോ അപ്പം അപ്പുറത്തി പുറത്തി എന്തായെങ്കും ഹഞ്ചുകൊള്ളൂരോ ഒരു സമ്പ്രദായം അത് നമുക്ക് നോക്കുക സാധ്യവരമേ ഞങ്ങളെ ഇന്ത്യൻ കൾച്ചറിൽ സോ അപ്പം നിരക്കരടങ്ങളൊട്ടിക്ക് അതേ രൂപത്തിൽ ഒരു ഹഞ്ചുകൊള്ളൊരു സമ്പ്രദായം ഇണ്ടുകും കൂടെ അത് ഉൾച്ചോണ്ട് വന്നിരാറ് ആയെങ്ക അത് ഇനി ആവാത്ത പോലെ അതിലെ ആ ഒരു സംസ്കൃതി അളിയാത്ത പോലെ ഞങ്ങൾ നോക്കുന്നത് കൂടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിത്തേക്കരെ സോ അതുപോലെ പരസ്പര ഒരു ഗൗരവം കൊടുക്കുക ഒരാളുടെ ഖാസഗിത്തന അഥവാ ഒരു പ്രൈവസി അങ്ങൊരു ദക്കെ വരാത്ത പോലെ അങ്ങനെ ജീവനശൈലി നിർദ്ധാരത്തെ കൂടെ ഗൗരവിച്ചത് കൂടെ ഒരു ഉത്തമ നിരഹൊര എന്തൊരു ചിലരമ അതിലൊരു ലക്ഷണം ആയിട്ടിക്കരെ ഒരു സഹായത്വ മനോഭാവം അകത്തേന്നുണ്ട് കണ്ടെ സഹായത്തെ ഹസ്തചാച്ചരോ ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഗൊന്തലങ്ങൾ വന്നെങ്കിൽ അത് പലക്കത്തെ മൂലക്ക ബഗിഹരിച്ചത് ഞങ്ങളെ ഔത്തര ചുറ്റുമുത്തലുള്ളങ്കത്തോ വാതാവരണത്തോ സ്വച്ഛമായിട്ട് വെക്കരുത് ഇന്നൊരാൾക്ക് അത് നൊമ്പലാവാത്ത പോലെ തൊന്തരയാവാത്ത പോലെ നോക്കരുത് സോ ഇത് എല്ലാം കൂടെ ഒരു നല്ലൊരു ഉത്തമ നിരഹോരടങ്ങളെ ഒരു ലക്ഷണമുണ്ട് കൂടെ ചില സോ അതേപോലെ ജാവത്തെ ടൈമിൽ ഇപ്പം നോക്കൂ ജാവത്തെ ടൈമിൽ ഓരോരുക്ക ഒരൗത്തുലു മ്യൂസിക്കറെ അബ്ബറ ചെന്നെടുക്കണേ വെല്ലു മട്ടത്തിൽ വെക്കറാറ് അപ്പോൾ നിരക്കരടങ്ങളൊട്ടിക നിരക്കരടങ്ങളൊത്തു അത് ഏതാ ഒരു പേഷ്യൻ്റ് ഇക്കുക അതിൽ നോക്കില്ലേ നിരക്കരടങ്ങളൊട്ടിക അങ്കും ഉപദ്രാവുക അത് നോക്കില്ലേ അത് ഉത്തമ നിരഹൊരുടെ ലക്ഷണമല്ല ഒരു നല്ലൊരു ലക്ഷണം എന്തിരിച്ചെന്നെടുക്കണെങ്കിൽ ഒരു ശബ്ദമാലിന്യത്തെ നിയന്ത്രണമാക്കുറോ എഞ്ചെന്നെടുക്കണെങ്കിൽ ജോറ് മ്യൂസിക് വെക്കരുതാണ്ടി നിരക്കരടങ്ങൾക്ക് ഡിസ്റ്റർബ് ആവും നിരക്കരടങ്ങളൊത്തുക അങ്ങനൊത്തു പേഷ്യൻ്റ് ഉള്ളാറ് അപ്പം അങ്ങ് തെല്ലൊരു നങ്ക് കേക്കരത്ര മാത്രം ഞങ്ങൾ വെച്ചിത്ത് അതിലെ വല്ലൊരു അബ്ബറത്തെ പോലെ ഞങ്ങൾ ഏർത്തും പോകേണ്ടത് അത് ശരിയല്ല ചെല്ലത് അതായിട്ടിക്കൊരു നേരായ ഒരു നിരക്കരടങ്ങ് സോ അതേപോലെ ഞങ്ങളൊത്തര കാട്ടത്തോ നിരക്കരടങ്ങളെ ജാഗിൽ പോയി തിടരുത് അതും റോങ് ആയിത്തിക്കര് റോഡിലും കൂടെ ഇടരുത് അതും കൂടെ തപ്പായിട്ടിക്കര് സൂക്തമായിട്ട് വിലവരി ആക്കരുത് ആ ത്യാജ്യത്വ നിർവഹണ ആക്കരുത് അത് നങ്ക് നങ്ക് വിട്ടത് സോ അതേപോലെ ഞങ്ങളെ വാഹനത്തെ പാർക്കാക്കുമ്പോഴത്തേക്കും കൂടെ ഇന്നൊരാൾക്ക് ഗേട്ടുക അഡ വെച്ചിട്ട് പോകേണ്ടതായിട്ടിക്കൂ ഇന്നൊരാളുടെ തെരുവ് കൂടെ അത് അഡ വെച്ചിട്ട് പോകേണ്ടതായിട്ടിക്കരു സോ ഇത് എല്ലാം കൂടെ തപ്പായിട്ടിക്കരു ഈ ഒരു ചെറിയ വിഷയത്തിലും കൂടെ നിരക്കരടങ്ങളൊട്ടിക്ക് ഗലട്ടാവരുതുണ്ട് പലക്കാവരുതുണ്ട് സോ അതുകൊണ്ടു ഞങ്ങൾ അതിലെ ഒരു ചന്തത്തിലേർത്തും പോകേണ്ടെന്നുണ്ടായെങ്കിൽ അപ്പറിപ്പുറ നിരക്കരടങ്ങളെ ഗേട്ടുക അങ്ങനെ തെരുവുക്കാണങ്ങ് അഡ വെക്കരുതും കൂടെ വാഹന പാർക്കിംഗ് ആക്കരുത് കൂടെ വെഹിക്കിൾ പാർക്കിംഗ് ആക്കരുത് കൂടെ തപ്പായിട്ടിക്കര് സോ അതേപോലെ കിട്ടേണ്ട കനട്ടായ നിരക്കരടങ്ങ് കിട്ടേണ്ട കനട്ടായ ഒരു ചെറിയൊരു പുഞ്ചിരി മുകുൾനകൂതു വന്ദിസരുത് ഒരു കുശലോ പരി സുഖദുഃഖ പലക്ക വരരുത് ഇത് ഞങ്ങളെ ഒരു ബാന്ധവ്യത്തോ അത് ഗട്ടിയാക്കിണ്ട് പോണ്ടു ഇണ്ടും കൂടെ നമുക്ക് ആ സൗഹാർദ്ദയുത്ത ഒരു സംവാഹനത്തെ നമുക്ക് നോക്കുക സാധ്യമാവും ഏതാ ഒരു രമേശനെ കിട്ടണ്ടായങ്ക ഹായ് നമേശന്ന നമസ്കാരം എഞ്ചുള്ളാറ് ചന്തത്തിൽ ആ പൽക്ക പറഞ്ഞിട്ട് പോകേണ്ടത്
സോ ഇതെല്ലാം കൂടെ ഒരു സംവഹനം എന്തുണ്ട് അതിനെ ഉത്തമ ഒരു വ്യക്തിയാക്കിട്ട് പോകുന്നുണ്ട്. സോ അതേപോലെ ഇന്നത്തെ നഗരീകരണ പിന്നെ അപ്പാർട്ട്മെൻറ്റ് സംസ്കൃതിയിൽ ഞങ്ങളെ മുട്ടത്തെ ഔത്തുലു ആറുള്ള ചിൽഡ്രൻക്കെത്തതേ ഞങ്ങൾക്ക് ഒരു വാതാവരണം തരിയാത്ത വാതാവരണം ഇതിക്കറിൻ്റെ ഞങ്ങൾക്ക് നോക്കുക സാധ്യമായിട്ടുള്ളൂ. സോ അപ്പോൾ ഞങ്ങളെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വാട്സപ്പ് അപ്പാർട്ട്മെൻറ്റ് അസോസിയേഷൻ്റെ മൂലക്ക പരസ്പര ഞങ്ങൾ സമ്പർക്കത്തിലായെങ്കിൽ ബൈക്കുന്നു ആ ഭദ്രത്തെ സഹായപ്പെടുത്തുകൊണ്ടു ഒരു പുതിയ ശൈലി വേറെ ആയോണ്ട് പോയിരത് അത് ഇന്നത്തെ ഞങ്ങൾക്ക് നോക്കുക സാധ്യമാവും. സോ അപ്പോൾ ഞങ്ങൾക്ക് നിരക്കരടങ്ങളൊട്ടിക്ക് ഞങ്ങൾക്ക് ഇന്നപ്പോൾ ഞങ്ങൾക്ക് സാമാന്യമായിട്ട് സമസ്യ ചെയ്യത് ബണ്ട് ഞാൻ പഠിച്ചെന്നപ്പോലെ വാഹന പാർക്കിംഗ് ആ ഒരു ഗൊന്തല വന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ അതിലെ പരിഹാരം എന്തര് ജാഗരെ മിത്തിലെ ഞങ്ങൾ പാർക്കാക്കുന്നു ഗസ്റ്റുങ്ങ വന്നപ്പം കൂടെ നിരക്കരടങ്ങളെ അനുമതി ഏർത്തിട്ട് സൂക്ത ജാഗത്തിൽ വാഹന പാർക്കിംഗ് ആക്കരുത് അത് നല്ല ഒരു വിധാനം ഇതിക്കരി ഇപ്പം നോക്കൂ നിരക്കരടങ്ങളെ ഉത്തര എതിർലത്തല് ജാഗയക്കര് അപ്പോൾ ഞങ്ങളെ ഉത്തര എതിർലു ജാഗയ്ക്കില്ല ഏതാവൊരു ഞങ്ങളെ ഒത്തുക്ക് ഗസ്റ്റുമാർ ബണ്ടാർ അപ്പോൾ ഗസ്റ്റുമാർ വന്നപ്പോൾ നിരക്കരടങ്ങളെ ഒത്തിക്ക് അങ്ങോട്ട് പോയി തിക്കേക്കരു ഞങ്ങളെ ഒത്ത് ഗസ്റ്റ് വന്നരാറ് സോ പാർക്കിംഗ് ആക്കും നിങ്ങളെ ഉത്തര ജാലിൽ വെച്ചെങ്കിൽ ഓക്കെ മാണ്ടിച്ചത് ആ ഒരു പെർമിഷൻ എടുത്തത് കേട്ടത് വെക്കരുതുണ്ടല്ലോ അത് നല്ല ഒരു സ്വഭാവമായിട്ടിക്കരുത്. സോ അത് ഒരു പരിഹാരം അവിടെ കണ്ടെത്താം അഥവാ നിങ്ങൾ സീത പോയിത്ത് അവിടെ പാർക്കിംഗ് ആക്കിയത് വെച്ചിട്ട് കേക്കൺ പിടിക്കേണ്ടത് നിങ്ങൾ വന്നിട്ടായെങ്കിൽ അപ്പോൾ നിരക്കരടങ്ങൾ ഒത്തുക ആരാ ഗസ്റ്റ് മറുപണ്ടെങ്കിലത്തെ സാധ്യതയ്ക്കു അങ്ങും അവിടെ പാർക്കിംഗ് ആക്കണ്ടേ ഓടാക്കണം. സോ അപ്പോൾ ഈ ഗൊന്തലത്തേക്ക് പരിഹാരം എന്തോ നിരക്കരടങ്ങളൊട്ടിക്ക് കേൾക്കരുത് പെർമിഷൻ അപ്പോൾ എന്തോ അവർ ഞങ്ങളൊത്തും ഗസ്റ്റ് മറുപണ്ടാറ് നിങ്ങൾ അഞ്ഞാക്കുറോ ഞങ്ങൾ ഊടാക്കറ അതൊരു അവിടെ ഒരു ചർച്ച അത് ഇത് ഏതൊരു ഗൊന്തലും ഉണ്ടാവാണ്ട് അത് അവിടേക്ക് ചന്തത്തിൽ നിഭായിച്ചുകൊണ്ട് പോകണ്ടു. സോ ഈ ഒരു വിചാരത്തിൽ പ്രത്യൊരാളും കൂടെ ജാഗ്രത ആയിട്ടിക്കുന്നു ചിൽഡ്രൻക്കത്തെ ഒരു വിചാരമായിട്ടിക്കര് പിന്നെ ഞങ്ങളൊത്തൊരു പൂച്ച അഥവാ കൊറിയാലൊത്തൊരു നായ് ബൽത്തറാറ് സോ ഇങ്ങനത്തെല്ലാം നോക്കിയപ്പ അതെന്തര ഈ പൂച്ചെല്ലാം എന്തരാക്കര് ചെന്നിട്ട് കണ്ടെ അപ്പുറത്തോത്ത് പോയിട്ട് ഉപദ്രാക്കിയതെല്ലാം വന്നോണ്ടിക്കര് സോ അപ്പോൾ എന്തര ചെന്നിട്ട് കണ്ടെ ഞങ്ങൾ പ്രാണികളോ ഏതോ ഒരു പ്രാണിയായിട്ടിക്കും ഞങ്ങൾ പുറത്ത് കൂട്ടിയും പോകുമ്പോഴത്തേക്ക് അത് സൂക്ത തരബ്യത്തിന് അങ്ങ് കൊടുക്കണം അവർ. സോ എന്തായെങ്കിൽ ശുചി ഇത് അശുചി ആക്കേണ്ട കണ്ടായെങ്കിൽ അതിനപ്പമേ ക്ലീൻ ആക്കിയത് വെക്കരുതും കൂടെ അതൊക്കൊരു പരിഹാരം ഞങ്ങൾക്ക് അവിടേക്ക് കണ്ടെത്താം. പിന്നൊന്ന് എന്തര ചെന്നിട്ടായെങ്കിൽ അക കെട്ടുമ്പോത്തുക അഥവാ കമ്പൗണ്ട് നിർമ്മിച്ച് മൊത്തുകൂ ഞങ്ങളെ ജാഗ്ര ഒരു ഗടിയിക്കര് ആ ബെൽച്ച അഥവാ കാത്തു തടിയിരങ്കത്ത് വിഷയത്തിൽ കൂടെ ഞങ്ങൾക്ക് അവിടെ പലക്ക ബന്ധു പോകണ്ടു അതൊരു സമസ്യ ഉണ്ടാവും. അപ്പോൾ അതിക്ക് പരിഹാരം എന്തര ചെന്നിട്ട് കണ്ടെ സ്ഥലീയ സംസ്ഥ അത് പഞ്ചായത്ത് ഇട്ടിക്കോ അഥവാ പുരസഭയിട്ടിക്കോ ഏത് അവിടുത്തെ നിയമത്തെ പോലെ ജാഗ്യ പൊട്ടുത്തു നിർമ്മാണാക്കരുതായിട്ടിക്കര് അപ്പോൾ ഗടി ഗുരുത്തി സുമത്തുക ആരംഭത്തിൽ ഞങ്ങളവിടെ പലക്ക പറഞ്ഞിട്ട് തീർത്തേണ്ട കണ്ടെങ്കിൽ അത് അവിടേക്ക് പരിഹാരം ഇത്തരത്തായിട്ട് പോകണ്ടു. സോ ഈ ഒരു വിചാരത്തിൽ ഞങ്ങൾത്തെ ഗമന ഹരിസോണ്ട് എത്തിക്കരണങ്ങൾ ചൊല്ലും. പിന്നെ ഞങ്ങൾക്ക് നിരക്കരടങ്ങളൊട്ടെങ്കിൽ എങ്ങനെ ഞങ്ങൾക്ക് ബാന്ധവ്യത്തെ ഹെച്ചിസാണ്ട് ചെന്നിട്ടായെങ്കിൽ ഒരു ഏതാ ഒരു ഹബ്ബങ്ങ ബണ്ട് എല്ലാ വേറെ വേറെ ഹബ്ബങ്ങ വന്നപ്പോൾ എല്ലാവരും ഒട്ടിക സേരിത്ത് റോഡ് സൈഡിൽ അഥവാ അപ്പാർട്ട്മെൻറ്റ് ആവരണത്തിൽ ഞങ്ങൾ ആചരിച്ചിട്ട് കണ്ടായെങ്കിൽ അതൊരു നല്ലതായിട്ടിക്കര് പിന്നെ നിരഹോരടങ്ങളൊട്ടെ സഭ ഒരു കമ്മ്യൂണിറ്റി മീറ്റിങ്സിൻ്റെ വെച്ചെങ്കിൽ അത് ഭാര്യ ഒരു നല്ലതായിട്ടിക്കര് ഇപ്പോൾ തിങ്ങൽ കുറക്ക മൂന്ന് തിങ്ങൽ കുറക്ക ഭേട്ടി ആയിത്ത് ഇപ്പം ഏതാ ഒരു റോഡ് പണി ആയോണ്ടില്ല അഥവാ കസ വിലവാരുടെ സമസ്യ ആയോണ്ടുണ്ടു അഥവാ ഒരു ഭദ്രത്തെ ഒരു സി സി ടി വി ഞങ്ങളെ ജാലിൽ ഞങ്ങൾക്ക് വേണു. സോ ഈ ഒരു മൂലസൗകര്യത്തെ ബഗ്ഗെ അന്യത്തെ നിരക്കരടങ്ങളെല്ലാം ഒട്ടിക്കിത് ചെത്ത് പൽക്ക പറഞ്ഞിട്ട് കണ്ടെ അതൊക്കെ സൂക്ത ഒരു പരിഹാരം അത് ഇതുണ്ടല്ല അതേ ജാഗ്യയിൽ കിട്ടുക പണ്ടല്ല അതേപോലെ അല്ല ഇന്നോ ഏതാ ഒരു കട്ടയിൽ അതെച്ചിത്ത് ഏതാ ഒരു മരത്തെ കട്ടയിൽ ദച്ചിത്ത് എല്ലാവരും പൽക്ക പറഞ്ഞിട്ട് എന്തായാലും ഒരു സുഖ ദുഃഖ അഥവാ എന്തായാലും ഒരു വിചാര ഏതാ ഒരു വിഷയത്തിൽ അവിടെ റേഡിയോ എല്ലാം വെച്ചിട്ട് അതിരെയെല്ലാം കേട്ടോണ്ടിക്കരുത് ഇങ്ങനത്തെല്ലാം ആക്കിക്കൊണ്ടിരുന്നാറ് ബട്ട് ഇണ്ട് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി മീറ്റിങ്സ് എന്തുണ്ട് സോ അത് ഞങ്ങൾക്ക് കാണുകയും സാധ്യമായിട്ടില്ല. സോ അപ്പോൾ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് മീറ്റിങ്സ് വെച്ചിട്ടുണ്ടായെങ്കിൽ അത് എല്ലാത്തുക്കും കൂടെ അവിടെ പരിഹാരമായിട്ടിക്കര് ആയങ്ക കമ്മ്യൂണിറ്റി മീറ്റിംഗ് ചെന്ന് അവിടെ ഇന്നൊരാളുടെ ഭഗ്യ പൽക്ക് വരുമോ ഇന്നൊരാളുടെ പച്ച ഇരച്ചി തിന്നറോ സോ ഇതെല്ലാം തപ്പായിട്ടിക്കര് അങ്ങനത്തെതെല്ലാം ആക്കാണ്ടിക്കരുതേ നല്ലത്. പിന്നെ സുബൈത്തെ ടൈമിൽ ഒരു വാക്കിംഗ് പോകുമ്പോഴത്തേക്കും നിരക്കരടങ്ങളൊട്ടേക്ക് വിളിച്ചിട്ട് സീത പോകേണ്ടത് വാക്കിംഗ് ഒരു ഈവനിങ് വാക്കിംഗ് മോർണിംഗ് വാക്കിംഗ് സോ ഇതെല്ലാം ആക്കേണ്ടിരുന്നെങ്കിൽ ഞങ്ങളുടെ ഒട്ടിക ഉള്ളത് ഒരു സൗഹാർദ്ദത്തെ എന്തുണ്ട്
സോ അത് ജാസ്തി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചുറ്റുമുത്തുള്ള അങ്കിത്ത മക്ക ഒട്ടൈത്ത് കളിച്ചോണ്ടിക്കുമ്പോൾ തങ്ങൾക്ക് പ്രോത്സാഹിച്ചത് അതും കൂടെ കുടുംബത്തെ നടുള്ള ഒരു സനിഹ ഒരു നല്ല ഒരു പിരിസപ്പാടത് വെളിഞ്ഞോണ്ട് പോകുന്നു. സോ അതേപോലെ ഞങ്ങൾക്ക് നോക്കുകേന്ദ്രിച്ചെന്നുണ്ടെ അത്യായ ഒരു ശബ്ദ ആയോണ്ട് ഇന്നുണ്ടായെങ്കിൽ വിശേഷമായിട്ട് ജാവ് 10 ഗണ്ടിൽ പിന്നെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയെ പ്രകാരം സ്ഥലീയ പോലീസ് നിയമത്തെ പ്രകാരവും കൂടെ ദൂര കൊടുക്കുക അവകാശം കൂടെ ഇക്കര്. പിന്നൊന്ന് എന്തിരിച്ചെന്നിട്ടായെങ്കിൽ കസത്തോ റോഡ് സൈഡിൽ ഏറോ ചരണ്ടി കട്ടക്ക് പോയി തിട്ടത്ത് പണ്ടോ. സോ ഇതെല്ലാം കൂടെ നിരഹരടങ്ങളുടെ വിരുദ്ധ സ്ഥലീയ മഹാനഗര പാലിക്കയിൽ കൂടെ ദൂര കൊടുക്ക അവകാശങ്ങൾ കൂടെ ഉണ്ട്. ഇതെല്ലാം സാമാജിക ഹക്കു കൂടെ ഇതിക്കര്. പിന്നൊന്ന് മുട്ടത്തവത്തുലു ഒണ്ടിയത്തുള്ളങ്കത്തോ ഹിരിയ നാഗരികന്മാർ ആരായി നിന്നിട്ടായെങ്കിൽ അങ്ങനെ ഒരു തുർത്തു സമ്പർക്ക സംഖ്യ ചെന്നെങ്കിൽ എമർജൻസി കോൺടാക്ട് മുട്ടത്തെ ആസ്പത്രി മാഹിത്തി വെക്കരുതും കൂടെ അത് സാമാജിക ജവാബ്ദാരി കൂടെ ഇരിക്കുക. സോ അതേപോലെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പ് ഇതര മൂലക്ക ഞങ്ങളുടെ പ്രദേശത്തെ ഒരു കൊറിയർ സ്വീകാര ഗ്യാസ് വിദ്യുത്ത് വ്യത്യയ ആയപ്പോൾ മാഹിത്തിരെ തക്ഷണം ഹഞ്ചുകൊള്ളരുത്. സോ ഇതെല്ലാം നല്ലതായിട്ടിരിക്കുക. പിന്നെ ഒരു ഭാഗത്തിൽ എന്ന് വെച്ചെന്നെങ്കിൽ അപരിചിത വ്യക്തിമാർ വന്നപ്പോൾ ശങ്കിത ചട്ടുപൊട്ടിക്കെ കണ്ടു വന്നിട്ട് കണ്ടായി തക്ഷണ ഒരു ഗ്രൂപ്പിൽ സന്ദേശമൊക്കെ കൊടുത്തു ജാഗ്രൂക്ക് ആവരുത്. സോ ഇതെല്ലാം ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നിരഹരുടെങ്കിലും ഒരു ബാന്ധവ്യം നമുക്ക് നോക്കുക സാധ്യമാവും. സോ ഇങ്ങനെ അനേക വിചാരങ്ങൾ കൂടെ ഒരു നിരഹരുടെങ്കിലും ബിസിയത്തിൽ നമുക്ക് നോക്കുക കിട്ടരുതായിരിക്കും. സോ ഇത് ഒന്നിട്ടല്ല ഇത്ര വിചാരമിട്ടല്ല ചുമ വിചാരങ്ങൾ കൂടെ പലക്ക് പറയുകൊണ്ട് ബട്ട് നിങ്ങൾ അന്തും പലക്ക് പറഞ്ഞുകൊണ്ടില്ലേ അതുകൊണ്ട് ഞാൻ പലക്ക് പറഞ്ഞുകൊണ്ടല്ലേ. സോ ഇങ്ങനെ സബുല ഞങ്ങളുടെ ജാഗതികമായിട്ട് ഭാരതീയ സംസ്കൃതിയിൽ കൂടെ നിരഹരുടൊട്ടിക്ക് വെല്ലുമുട്ടത്തെ ഒരു എന്തേ അതൊക്കെ പ്രമുഖ സ്ഥാനം കൂടെ ഇക്കരുതായിട്ടിക്കര്. ഇപ്പോൾ നഗരത്തിൽ നമുക്ക് കൊറിയ സംസ്കൃതി കൂടെ കുറടിയായിട്ടുള്ളത് ഞങ്ങൾ നോക്കുക. പണ്ടല്ല ഹള്ളിയിൽ പ്രത്യൂരൗത്തരെ കാര്യക്രമവും കൂടെ ഇടി ഓണി നിരഹരടങ്ങ് ജവാബ്ദാരി കൂടെ വഹിച്ചുകൊണ്ടിരുന്നത് ബട്ട് ഇന്ന് നഗരത്തിൽ നമുക്ക് ഈ സംസ്കൃതി നോക്കുക കൂടെ സാധ്യമായിട്ടില്ല. പിന്നെ ജാഗതികമായിട്ട് മെയ് തിങ്കളത്ത് ലാസ്റ്റ് ചൊവ്വാഴ്ച സെപ്റ്റംബർ തിങ്കല് അന്താരാഷ്ട്രീയ നിരഹരയെ അവർ ദിനാട്ടിച്ചെ ഒന്ന് ആചരണയാക്കിക്കൊണ്ടിരിക്കാറ് സെപ്റ്റംബർ തിങ്കളിലും കൂടെ അന്താരാഷ്ട്രീയ നിരഹരയവരെ ദിനാട്ടിച്ചെന്ന് ആചരിച്ചത് സൗഹാർദ്ദത്തെ അവിടെ തല്ലി ജാസ്തിയാക്കരുത്. ഇതെല്ലാം നമുക്ക് നോക്കുക സാധ്യമാവും. പിന്നെ ഞങ്ങളെ ഭാരതീയ സംസ്കൃതിയിൽ വസുദൈവ കുടുംബക്കം ഞങ്ങൾ നോക്കുക. ഇടീ ജഗത്തെ ഒരു കുടുംബമാണ് ചെന്ത ഒരു ഭാവന കൂടെ ഉണ്ട്. നിരഹരടങ്ങളെ കുടുംബത്തെ ആ ലീസ്റ്റിലെ നോക്കുകയൊക്കെ ഒരു പരമ്പര പണ്ടിൽ പിന്നെ ഉള്ളതായിട്ടിരിക്കും. സോ ഇങ്ങനത്തേത്. പിന്നെ RWO ചെന്നെങ്കിൽ റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷൻ നഗരത്തിൽ ആസ്തി നിർവഹണ തണ്ണീര സൗലഭ്യ വിദ്യുത് പിന്നെ ഭദ്രത ഇത് എല്ലാം കൂടെ നിരഹരടങ്ങമേ സേരിത്ത് RWO രചിച്ചുകൊണ്ടിരിക്കാറ്. സോ ഇങ്ങനത്തെല്ലാം നമുക്ക് നോക്കുക സാധ്യമാവും. സോ ഇങ്ങനെ കുറേ വിചാരം തൊട്ടേക്ക്. പിന്നെ ശാല മക്കൾക്ക് നിരഹരടങ്ങളെ കൊണ്ടുത്ത് നമുക്ക് കിട്ടുക അനുകൂലം എന്തിരിച്ചെന്നിട്ടായെങ്കിൽ കമ്പൈൻഡ് സ്റ്റഡി ഒരേ തരഗത്തിലെ ഒരേ ശാലയിലെ മക്ക ഒട്ടിക്ക് തെച്ചിത്ത് ഓതുക നിരവാവരുത് കൂടെ കമ്പൈൻഡ് സ്റ്റഡി. പിന്നൊന്നു കാർപൂലിങ് സുരക്ഷിത ഒരു സാരിഗെ നിരഹരടെ പോഷകന്മാർ അങ്ങനെ ഒരു സരതിരെ പോലെ മക്കളെ സ്കൂളുകൾ ഉയർത്തും പോകൂ വാഹനത്തെ ഹഞ്ചിറോ. സോ ഇതിൽ ഒരു പെട്രോൾ അത് ഇത് എല്ലാം ടൈമല്ല തെല്ലു സേവാവരുണ്ടോ. സോ ഇങ്ങനത്തെല്ലാം നമുക്ക് നോക്കുകല്ല ഒരു നിരക്കരടങ്ങളെ ഒരു വിചാര തൊട്ടിക്ക് വന്നപ്പോൾ ഇങ്ങനത്തെല്ലാം നമുക്ക് നോക്കുക സാധ്യമാവും. ഈ സെപ്റ്റംബർ തിങ്കളിലും കൂടെ നിരഹരെ അവർ ദിനാട്ട് ചെന്ത് ആചരണം കൂടെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനത്തെ ആചരണം കേവല ആചരണക്ക് മാത്രം സീമിതായിട്ടിക്കോ തീരെ. സോ ഒരു സംഘ ഒരു നിരഹരടങ്ങളെ ഒരു സംഘമായിട്ട് ഞങ്ങൾ സ്ഥാപനയാക്കിയത്. സോ അവിടെ ഞങ്ങളുടെ കുറേ വിചാര തൊട്ടിക്ക് പൽക്ക് വെറുതെ പിടിക്കരുത്. ഇങ്ങനത്തെതെല്ലാം ആക്കിണ്ടായെങ്കിൽ ഇതെല്ലാം നമുക്ക് ചുമ അഗത്യത്തെ ഖണ്ഡിതമായിട്ട് കൂടെ ബണ്ട് ചൊല്ലിക്കത്തെ ഒരു വിചാരം. എനിവേ ശ്രോത്രങ്ങൾ ഇത് ഇന്നത്തെ മൈക്കാത്ത പൽക്ക കാര്യക്രമം. സോ ചുമ വിഷയം ഉണ്ടുകൊണ്ട് കൂടെ ബേർച്ചിരുന്ന നിങ്ങളെ ഭാഗത്തിൽ ഇന്നത് കൂടെ എന്തും ബന്ധത്തില്ല. സോ എനിവേ ഞാൻ പൽക്ക പറഞ്ഞുകൊണ്ട് പോയി ഇങ്ങനത്തെ കുറേ വിചാര തൊട്ടിക്ക് ഗമന ഹരിസറു. സോ അതേപോലെ ഒരു നല്ലൊരു സമാജത്തെ നമുക്ക് നിർമ്മാണമാക്കുക ഖണ്ഡിതമായിട്ടും കൂടെ സാധ്യമാവട്ടെ ചൊല്ലുകത്തെ ഒരു വിചാര തൊട്ടിക്ക് ഇന്നത്തെ കാര്യക്രമം കൂടെ ഞാൻ നിപ്പാട്ടിട്ടുള്ള കേട്ടോണ്ടിക്കറി ഇത് റേഡി സാറും 07.8 FM ഇത് രംഗ് രംഗ് ജീവന. നമസ്കാരം.

അന്താപ്പ അപ്പേന്ത് തായെന്ത് പണ്ട് ഈ ലോക്കോട്ട് പൊണ്ണായാലും അപ്പേന്തിലെത്തണ്ട ഓഞ്ച് സംസ്കാര ആനെലിട്ട് അപ്പേന്ത് പണ്ട് കേനോട് എന്ന പാത്തേറുന്നു ഈ പൊറത്തു ഞാൻ പത്തിനേന്ന് തൂതു ഏറ് ഇരു ഒളത്തു പത്തറ് ഇടതായ പത്തറ് പണപ്പണ ഓഞ്ച് പ്രശ്ന പത്തിനി പേത്തതായകളത്ത് പുറപ്പ കൊയ്യറിനേ പത്തിനി അന്തപ്പ അത് എങ്ക് പുറപ്പ തണ്ട പുറപ്പത് അഗത്യമുണ്ട് വേത്തതാല ഇജ്ജി ഏനോഞ്ചി ഭാരി എഡ കജ്ജോക്ക് പിതാർത്തിനായി അവേ കൊഞ്ചി പുറപ്പ പോടും കൊയ്യറ പിതാർത്തിനി ഈശ്വര ദേവര് ഈശ്വര ദേവരനെ മൂജി പൊറത്തുത പൂജാവോടു

0: ഈത്തനേട്ട് ഇഞ്ചിപ്പ കുഡ്ലത തുളുഭവനത സിരിച്ചാവഴിട് കർണാടക തുളുസാഹിത്യ അക്കാഡമി അഞ്ചനെ മംഗളൂരു മഹാനഗരപാലിക്ക് ഉന്നത ഒട്ടുസേരികട് നടത്തിന തുളുനാട്ടക പർബ റെഡ് സരത്ത 28 ഈ ലേസിട് നടത്തിന നാട്ടക്ക
1: ആ ദേവെരു തൂവട് നടപ്പാതു കൊർണക്കലു വിഷ്ണു കലാവിതരു മദ്ദടക്ക ഉന്തു ഈ നാട്ടക്കത ഐന്നയ്ക്ക നന ദുംബുദ യജ്ഞ എല്ലത് തുളുപ്രസാരടു ആത്തനേട്ട കേനൊന്നുപ്പിലെ റേഡിയോ സാരംഗ 107.8 FM ಒಂದು ರಂಗರಂಗದ ಬದುಕ
0: ರೇಡಿಯೋ ಸಾರಂಗಡ ನಿಕ್ಲು ತುಳು ಪ್ರಸಾರ ಕೇನೊಂದಲ್ಲರೆ ನನ್ನ ದುಂಬಗ ಕೆಲವೊಂಜಿ ತುಳು ಸಿನಿಮಾದ ಪದಕುಲೇನು ಕೇನೊಂದು ಬರ್ಕ.

0: അവന്റെ ജപ്പ്
1: എങ്കിത്തെ നിദ്ര പറപ്പിച്ചു ബക്ക ജപ്പേ
2: കണ്ട പത്തോ ഞാൻ മേ ഒരു ജപ്പ്
1: ഞാൻ ബക്ക ജപ്പേ ഈർ ജപ്പിലേ
2: നിദ്ര കജര ബല്ലി മകൾ പിത്ത് ഒരു ജപ്പ്
1: ദമ്മ ഞാൻ ബക്ക ജപ്പേ ഈർ ദായ മണ്ട വെച്ച മന്തന്നു
2: ഈ ബാപ്പ പണ്ട് പൊസാ തലമുറ പജല കണ ജപ്പുമേ
1: അന്ന് ഞാൻ താതൽ പടി ഞാൻ ബക്ക ജപ്പ് എങ്കിത്തെ നിദ്ര പറപ്പിച്ചേ
2: മാത്ര ജെത്താത്തൊരു ജപ്പുമേ
1: ബക്ക ജപ്പ്
2: ജപ്പ്
1: ബക്ക ജപ്പ്
2: ജപ്പുമേ.

0: சொல்லிக்கிறப்பா. பாலுல ரிசீவ் மண் தொண்டிஜே வா நம்ம இந்த பிஸி மாதிரி ஈஜானா
1: சீம ഈത്തനേട്ട് ഇഞ്ചിപ്പ് കുഡ്ലത് തുളുഭവനത് സിരിച്ചാവടിട്ട് കർണാടക തുളുസാഹിത്യ അക്കാഡമി അഞ്ചിനെ മംഗളൂരു മഹാനഗര പാലിക്ക് ഉന്നത ഒട്ടു സേരികട് നടത്തിന തുളുനാടക പർബ രഡ് സരത്ത ഇരുപത്തെട്ട് ഈ ലേസിട് നടത്തിന നാടക ആ ദേവെരു തൂവട് നടപ്പാതു കൊർണക്കലു വിഷ്ണു കലാവിതരു മദ്ദഡ്ക ഉന്നു ഈ നാടകദ ഐന്ന ഏക്കെ നന ദുംബുദ ഏക്കെ എല്ലത് തുളുപ്പു സാരടു ಆತನೇಟ ಕೇನೊಂದುಪ್ಪಲೆ ರೇಡಿಯೋ ಸಾರಂಗ 107.8 FM ಒಂದು ರಂಗ ರಂಗದ ಬದುಕ.

അന്താപ്പ അപ്പ എന്ത് തായ എന്ത് പണ്ടേ ഈ ലോക്കോട്ട് പൊണ്ണായാലും അപ്പ എന്തിൽ എത്തണ്ട ഓഞ്ച് സംസ്കാര ആനയിലിട്ട് അപ്പ എന്ത് പണ്ടേ കേനോട് എന്ന പാത്തേറുന്നു ഈ പുറത്തു ഞാൻ പത്തിനേന്ന് തൂതു ഏറ് ഇരു ഒളത്തു പത്തറ് ഇടേതായ പത്തറ് പണ്ണ ഓഞ്ച് പ്രശ്ന പത്തിനി പേത്തേതായകളത്ത് പുറപ്പ കൊയ്യറിനേ പത്തിനി അന്തപ്പ അന്ത് അത് എങ്ക് പുറപ്പ തണ്ട പുറപ്പത് അഗത്യമുണ്ട് വേത്തേതാല ഇജ്ജി ഞാനൊഞ്ചി ഭാര്യ എട്ട കജ്ജോക്ക് പിതാർത്തിനായി അവെ കൊഞ്ച് പുറപ്പ പോടുന്ന് പിതാ കൊയ്യറ പിതാർത്തിനി ഈശ്വരദേവർ ഈശ്വരദേവരനെ മൂജി പൊറത്തുത പൂജാവോടു ഐക്ക് ഈ പുറപ്പ പോടു പറഞ്ഞ നേരിട്ടേ പുറപ്പനു കൊയ്യറ ഇടെ മുട്ട പത്തത പണ്ട മുൽപ്പത പുറപ്പൊറനു കൊയ്ത് ഈശ്വരദേവരനെ പൂജക്ക് അർപ്പിതമാൽ പെര കോണ എറ പിതാടുതിനി ഏറെ പണ്ടിനി താന

അഞ്ചനെ ദുമ്പുദ പദ മോക്കെദപ്പു പദപന്തിനാറ് വിദ്യാസുവർണ സാഹിത്യ സ്വാമി പ്രസാദ് നിർദ്ദേശന റോഷൻ ആർ ആൾവാ.